0: ISO സർട്ടിഫൈഡ് അഗർബത്തി കമ്പനി
1: കഞ്ചൻജംഗ അഗർബത്തി പവിത്ര സുവാസ്.
2: Thank you.